0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പ വരുന്ന സെപ്റ്റംബറിൽ ഫ്രാൻസ് സന്ദർശിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. മെയ് 16-ാം തീയതിയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രൂണി വ്യക്തമാക്കിയത്. ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രാദേശിക കത്തോലിക്കാ സഭാ നേതൃത്വങ്ങളുടെയും യുനെസ്കോ ഡയറക്ടർ ജനറലിന്റെയും ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഈ അപ്പസ്തോലികയാത്ര നടത്താൻ തീരുമാനിച്ചത്. സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികളിലായിരിക്കും പാപ്പായുടെ ഈ യാത്ര. യാത്രയുടെ ഭാഗമായി യുനെസ്കോയുടെ ഓഫീസും പാപ്പ സന്ദർശിക്കും. ബെനഡിക്ട് 16-ാമൻ പാപ്പ 2008-ൽ നടത്തിയ ഔദ്യോഗിക യാത്രയ്ക്കുശേഷം 18 വർഷങ്ങൾക്കിപ്പുറമാണ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കെത്തുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 10 ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവേൽ മക്രോൺ വത്തിക്കാനിലെത്തി ലിയോ 14-ാമൻ പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച അന്തർ ഡിക്കാസ്റ്ററി കമ്മീഷന് അംഗീകാരം നൽകി ലിയോ 14-ാമൻ പാപ്പ. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മൈക്കിൾ ചേർണി പ്രതിക്കാത്തെ എവഞ്ചേലിയും എന്ന അപ്പസ്തോലിക ഭരണഘടനയുടെ 28-ാം ആർട്ടിക്കിളിന്റെ 5-ാം ഖണ്ഡികയനുസരിച്ച് സ്ഥാപിച്ച കമ്മീഷനാണ് പരിശുദ്ധപിതാവ് മെയ് 3-ാം തീയതി കർദിനാളിനനുവദിച്ച ഒരു കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയും അതിന്റെ പൊതുവായ ഉപയോഗത്തിൽ അടുത്തിടെയുണ്ടായ കൂടുതലായ ഉപയോഗവും മനുഷ്യന്റെ മേലും പൊതുവായ മാനവികതയുടെ മേലും അതുണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങളും മനുഷ്യരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനുഷ്യരുടെ സമഗ്ര വികസനം സംബന്ധിച്ച് സഭയ്ക്കുള്ള പ്രത്യേക പരിഗണനയും കണക്കിലെടുത്താണ് പരിശുദ്ധപിതാവ് ഈ കമ്മീഷന് അംഗീകാരം നൽകിയത്. അർമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ സിലീഷ്യ സിംഹാസനത്തിന്റെ കാതോലിക്കോസ് പരിശുദ്ധ അരാം പ്രഥമൻ കൊഷീഷ്യന് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിക്കും. മെയ് 16 ശനിയാഴ്ചയാണ് ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനം പുറത്തുവിട്ടത്. ലിയോ 14-ാമൻ പാപ്പയും അരാം 1-ാമൻ കാതോലിക്കോസുമായുള്ള ഈ പ്രഥമ സ്വകാര്യ കൂടിക്കാഴ്ച മെയ് 18-ാം തീയതി തിങ്കളാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ചായിരിക്കും നടക്കുക. ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയും കുരിയയിലെ മറ്റു ചില ഡിക്കാസ്റ്ററികളും കാതോലിക്കോസ് സന്ദർശിക്കുമെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി. മധ്യപൂർവ്വദേശങ്ങളിലെ ക്രൈസ്തവ സഭകൾ നേരിടുന്ന വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാതോലിക്കോസ് അരാം 1-ാമൻ കോൺഫറൻസ് നടത്തുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. മനുഷ്യരെ കണക്കുകൂട്ടലുകളുടെ അക്കങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ അവരെ വ്യക്തികളായി കണ്ടുമാനിക്കാനും നൈതികതയോടും ധാർമ്മികതയോടും കൂടി അവരോട് പെരുമാറാനും ബാങ്കുദ്യോഗസ്ഥരോട് ലിയോ 14-ാമൻ പാപ്പ. ഇറ്റലിയിൽ നിന്നുള്ള വിവിധ ബാങ്കുകളുടെ നേതൃത്വങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും മെയ് 16 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെ ബാങ്കുകൾ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളുടെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. പണത്തേക്കാൾ മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ളതാകണം ബാങ്കുകളുടെ പ്രവർത്തനമെന്നോർമ്മിപ്പിച്ച പാപ്പ സ്വാർത്ഥമനോഭാവത്തോടെയുള്ള ധനത്തിന്റെ അസമത്വപൂർണവും അനാരോഗ്യകരവുമായ ശേഖരണത്തിനും ദാരിദ്ര്യത്തിനും കാരണമായേക്കാവുന്ന രീതിയിലുള്ള മൂലധനത്തിന്റെ ശേഖരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. വ്യക്തികളെയും സമൂഹത്തെയും പൊതുനന്മ കൂടി ലക്ഷ്യമാക്കി രൂപീകരിക്കുന്നതിലും അവർക്ക് അറിവ് പകരുന്നതിലും ബാങ്കിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള കടമയും പാപ്പ പ്രത്യേകം പരാമർശിച്ചു. സംഘർഷങ്ങളും അത് സൃഷ്ടിക്കുന്ന കുടിയിറക്കവും മൂലം കനത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന സുഡാനിൽ ഏതാണ്ട് 2 കോടിക്കടുത്ത് ജനങ്ങൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ. രാജ്യത്തെ ഗുരുതരമായ ഈ സ്ഥിതിയിൽ ഏതാണ്ട് 8.5 ലക്ഷത്തോളം കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്നും സംഘടനകൾ വ്യക്തമാക്കി. IPC റേറ്റിംഗിൽ അതീവ ഗുരുതരമായ 5-ാമത്തെ നിലയിലാണ് രാജ്യത്തെ 135,000-ത്തോളം ആളുകൾ ജീവിക്കുന്നതെന്ന് മെയ് 16 പുറത്തുവിട്ട ഒരു സംയുക്ത പ്രസ്താവനയിൽ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി, ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യപദ്ധതി എന്നീ പ്രസ്ഥാനങ്ങൾ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ 40% ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമപ്രകാരം ഉയർപ്പിനുശേഷം 6-ാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 16:5-11 തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം.
3: സഹായകനായി പരിശുദ്ധാത്മാവിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെയും ജാഗരണത്തിന്റെയും ദിനങ്ങളിൽ കൂടിയാണല്ലോ നാം കടന്നുപോകുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിലെ തിരുവചനങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായുള്ളത്. വരാനിരിക്കുന്ന സഹനകാലങ്ങളെ നേരിടാൻ തന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഷ്ടാന്തമാണിത്. ആദിയുടെയും ആകുലതയുടെയും അനാഥത്വത്തിന്റെയും മധ്യേ ആശ്വാസത്തിന്റെ പരിശുദ്ധാത്മ വാഗ്ദാനം നൽകിയാണ് ഈശോ അവരെ ബലപ്പെടുത്തുന്നത്. നിങ്ങൾക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയോ അനുഗ്രഹമോ മാത്രമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. ക്രിസ്തു എന്ന രക്ഷാദായകമായ വിത്ത് നിലത്തു വീണഴുകി ഉദ്ധാനത്തിലൂടെ പുതുനാമ്പിട്ട് അവസാനിക്കാത്ത പരിശുദ്ധാത്മകൃപയുടെ പൂമരത്തണലായി മാറുന്ന സ്വർഗീയ വാഗ്ദാനത്തിന്റെ സാക്ഷാത്കാരമാണിത്. ഉയർപ്പിനുശേഷം ശിഷ്യരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ പറയുന്ന വാക്കുകൾ ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇവിടെ നിശ്വസിക്കൽ സൃഷ്ടികർമ്മത്തെ അടയാളപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ആദാമിന് ദൈവം ജീവശ്വാസം നൽകിയതുപോലെ ഇപ്പോൾ മിശിഹ തന്റെ സഭയ്ക്ക് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ച് പുതുജീവൻ നൽകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, മനുഷ്യ ശരീരത്തിൽ ആത്മാവ് എന്താണോ അതുതന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ പരിശുദ്ധാത്മാവ്. പരസ്യജീവിതകാലത്ത് ക്രിസ്തുവിനോടൊപ്പമായിരുന്ന ശിഷ്യഗണത്തിന് ക്രിസ്തുപ്രബോധനങ്ങളുടെ ആഴവും അർത്ഥവും പലപ്പോഴും അപ്രാപ്യമായിരുന്നു. അതുകൊണ്ടുതന്നെ ദൈവപുത്രന്റെ ദൗത്യ പൂർത്തീകരണത്തിനു ശേഷം ലോകാതിർത്തികളോളം എത്തേണ്ട സുവിശേഷത്തിന്റെ പ്രഘോഷകരാകാൻ, രക്ഷയുടെ സന്ദേശം വ്യക്തമായി ഗ്രഹിക്കുവാൻ, പീഡനങ്ങളെയും എതിർപ്പുകളെയും നേരിടുവാൻ ക്രിസ്തുശക്തി ഇനിയും അവർക്കാവശ്യമാണ്. നിലയ്ക്കാത്ത ക്രിസ്തുശക്തിയുടെ പ്രവാഹമായ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ശിഷ്യസമൂഹത്തിലും നാം ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലും പ്രവർത്തിക്കുക എന്നാണ് ഈ സുവിശേഷഭാഗം വ്യക്തമാക്കുന്നത്. ഈശോ പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തുക എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എലങ്കെയ്ൻ എന്നാണ്. കോടതിയിൽ പ്രതിയുടെ കുറ്റങ്ങളെയും കുറവുകളെയും തുറന്നു കാട്ടുന്ന പ്രക്രിയയെ കുറിക്കുന്ന പദമാണിത്. വിശ്വാസികളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, സത്യത്തിലേക്ക് തിരിച്ചു നയിക്കുന്നു. പൗലുസ്ലിഹ ഇങ്ങനെ ആശംസിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. തുടർന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിജീവിതത്തിൽ ബോധ്യങ്ങൾ നൽകുന്ന വിവിധ മേഖലകളെക്കുറിച്ചാണ് ഈശോ ഈ വചനഭാഗത്ത് പഠിപ്പിക്കുന്നത്. ഒന്നാമതായി പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ ദൈവശാസ്ത്രമനുസരിച്ച് ഏറ്റവും വലിയ പാപം ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹത്തെ നിരസിക്കുന്നതാണത്. വിശ്വാസമില്ലായ്മ ഫലത്തിൽ സ്നേഹമില്ലായ്മയായി മാറുന്നു. ശ്ലീഹ തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നതുപോലെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവസ്നേഹമാണ്. സ്നേഹബോധം നഷ്ടപ്പെടുന്ന ലോകത്തിലാണ് പാപങ്ങൾ വർദ്ധിക്കുന്നത്. നുണകൾ സത്യത്തിന്റെ ചെരിപ്പിട്ട അതിവേഗം ബഹുദൂരം യാത്ര ചെയ്യുന്ന ആനുകാലിക ലോകത്തിൽ ഒരു വീണ്ടെടുപ്പിന്റെ സ്നേഹബോധത്തിലേക്കുണരുവാൻ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. ഈ ഉണർത്തൽ അനുതാപത്തിലേക്കുള്ള ക്ഷണമാണ്. യേശയപ്രവാചൻ മുഖേന കർത്താവ് അരുളിച്ചെയ്യുന്നു, കാർമേകം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ അസ്വസ്ഥരാക്കുന്നു, കാരണം അവിടുന്ന് നമ്മെ മുന്നോട്ട് നടത്തുന്നു. പാപത്തിൽ അകപ്പെട്ടിരിക്കുവാൻ അനുവദിക്കാത്ത പരിശുദ്ധാത്മാവ് അനുതാപത്തിലേക്കും അതുവഴി ദൈവസ്നേഹത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രണ്ടാമതായി, നീതിയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. ഈ വചനഭാഗത്ത് നീതി എന്നത് വിശുദ്ധിയെയും ദൈവസന്നിധിയിലുള്ള ഉത്തമമായ ജീവിതാവസ്ഥയും സൂചിപ്പിക്കുന്നു. ലോകം ഈശോയെ കുറ്റവാളിയായി വിധിച്ചു, എന്നാൽ പിതാവ് ഉയർപ്പിലൂടെ പുത്രനെ മഹത്വപ്പെടുത്തി. കുരിശ് പരാജയമല്ല, പാപത്തിന്മേലുള്ള വിജയം തന്നെയാണ്. സഭാപിതാവായ വിശുദ്ധ ബേസിൽ പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ നാം സ്വർഗരാജ്യത്തിലേക്ക് നയിക്കപ്പെടുകയും ദൈവപുത്രത്വത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസികളായ നാം ഓരോരുത്തരെയും തൻ്റെ പുത്രൻ്റെ കുരിശിലൂടെ പാപത്തിന്മേൽ നേടിയെടുത്ത വിജയത്തിൽ പങ്കാളികളാക്കുകയും പാപം മൂലം നഷ്ടപ്പെട്ട ദൈവപുത്ര സ്ഥാനം തിരികെ നൽകുകയും ചെയ്യുന്നു. നമ്മിലേക്ക് വക്ഷിക്കപ്പെടുന്ന ആത്മഫലങ്ങളെ തിരുവചനാനുസൃതമായ ജീവിതത്തിലൂടെയും കൂദാശ സ്വീകരണത്തിലൂടെയും പോഷിപ്പിക്കുമ്പോഴാണ് വിശുദ്ധിയിൽ നാം വളരുന്നത്. നീതിയിൽ ബോധ്യമുള്ളവരാകുക എന്നാൽ പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായ വിശുദ്ധ ജീവിതത്തിലൂടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുക എന്നതാണ്. മൂന്നാമതായി, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ലോകത്തിൻ്റെ അധികാരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൈശാചിക ശക്തിയെയാണ്. ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിനെ കുരിശിലൂടെ ഈശോ പരാജയപ്പെടുത്തി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. തിന്മ ഇപ്പോഴും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് അന്തിമ വിജയമില്ല. ഇന്നത്തെ ലോകത്തിൽ യുദ്ധങ്ങൾ, അക്രമങ്ങൾ, ശത്രുത, വിഭജനം എന്നിവ പെരുകുമ്പോൾ അവയെ തിന്മയുടെ വിജയമായി നാം തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് മുഖേന വിശ്വാസിക്ക് തിന്മയെ വിധിക്കാനും ഇല്ലാതാക്കാനുമുള്ള അധികാരം ക്രിസ്തുവിലാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയുകയും പൈശാചിക ശക്തിക്കുമേൽ വിജയം വരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് തിരുസഭ സാമൂഹ്യ സമ്പർക്ക മാധ്യമ ദിനം കൂടിയായി ആചരിക്കുകയാണല്ലോ. ഈ ദിനത്തിന് ഇന്നത്തെ സുവിശേഷവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം ആശയവിനിമയം എപ്പോഴും സത്യം, നീതി, സ്നേഹം ഇവയിൽ അധിഷ്ഠിതമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. ഇന്നത്തെ സാമൂഹ്യ സമ്പർക്കലോകം മനുഷ്യരെ തമ്മിൽ വളരെ വേഗത്തിൽ കൂട്ടിയിണക്കുന്നതാണെങ്കിലും അസത്യവും വിദ്വേഷവും വിഭജനവുമൊക്കെ പ്രചരിപ്പിക്കാനും കാരണമാകുന്നു എന്നത് ഏറെ ദുഃഖകരമാണ്. ഈ സാഹചര്യത്തിൽ 60th ലോക സാമൂഹ്യ സമ്പർക്ക ദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധ ലിയോ 14th പാപ്പ നൽകിയ സന്ദേശത്തിൻ്റെ പ്രമേയം മനുഷ്യ ശബ്ദങ്ങളെയും മുഖങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ്. ആനുകാലിക ലോകത്തിൽ മുഖങ്ങളും ശബ്ദങ്ങളും സംരക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം മനുഷ്യാവതാരത്തിലൂടെ ശബ്ദവും മുഖവുമായ ക്രിസ്തു സ്നേഹത്തിൻ്റെ മായാത്ത പ്രതിഫലനം ആശയവിനിമയത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നതാണെന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്യന്തികമായി മനുഷ്യൻ മനുഷ്യനെ തന്നെ സംരക്ഷിക്കുക എന്നതാണെന്ന് പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിൽ ഊന്നിപ്പറയുന്നു. അതിനാൽ നമ്മുടെ ആശയവിനിമയം സത്യത്തിലും സ്നേഹത്തിലും അടിസ്ഥാനപ്പെട്ടതാകണം. അത് പരിശുദ്ധാത്മ ദാനങ്ങളെയും ഫലങ്ങളെയും ആശയവിനിമയത്തിലൂടെ നിരന്തരം സംവേദനം ചെയ്യുന്നതുമാകണം. ഡിജിറ്റൽ ലോകത്തിൽ മാത്രമല്ല, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന പുതിയൊരു പെന്തക്കൊസ്ത അനുഭവം ലോകത്തിന് നൽകുവാൻ തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്കൊരുങ്ങാം. സ്നേഹബോധത്തെ ഉണർത്തുവാനും ദൈവമക്കളായി വളരുവാനും തിന്മയ്ക്കുമേൽ വിജയം വരിക്കുന്നവരാകുവാനും പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നമ്മെ തന്നെ നവീകരിക്കുവാനും ഈ വചനവിചിന്തനം നമ്മെ സഹായിക്കട്ടെ.
2: മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമപ്രകാരം ഉയർപ്പിനു ശേഷം 6th ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കി റോമിലെ ബെഥനി ആശ്രമാംഗമായ റവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മുഴിക്കര OIC പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ബിന്നി നാരകത്തിനാൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. സലേഷ്യൻ വൈദികനായ ഫാദർ യേശുദാസ് കാരക്കാട്ടാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പ വരുന്ന സെപ്റ്റംബറിൽ ഫ്രാൻസ് സന്ദർശിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. മെയ് 16-ാം തീയതിയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രൂണി വ്യക്തമാക്കിയത്. ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രാദേശിക കത്തോലിക്കാ സഭാ നേതൃത്വങ്ങളുടെയും യുനെസ്കോ ഡയറക്ടർ ജനറലിന്റെയും ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഈ അപ്പസ്തോലികയാത്ര നടത്താൻ തീരുമാനിച്ചത്. സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികളിലായിരിക്കും പാപ്പായുടെ ഈ യാത്ര. യാത്രയുടെ ഭാഗമായി യുനെസ്കോയുടെ ഓഫീസും പാപ്പ സന്ദർശിക്കും. ബെനഡിക്ട് 16-ാമൻ പാപ്പ 2008-ൽ നടത്തിയ ഔദ്യോഗിക യാത്രയ്ക്കു ശേഷം 18 വർഷങ്ങൾക്കിപ്പുറമാണ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കെത്തുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 10 ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവേൽ മക്രോൺ വത്തിക്കാനിലെത്തി ലിയോ 14-ാമൻ പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച അന്തർ ഡിക്കാസ്റ്ററി കമ്മീഷന് അംഗീകാരം നൽകി ലിയോ 14-ാമൻ പാപ്പ. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മൈക്കിൾ ചേർണി പ്രതിക്കാത്തെ എവഞ്ചേലിയും എന്ന അപ്പസ്തോലിക ഭരണഘടനയുടെ 28-ാം ആർട്ടിക്കിളിന്റെ 5-ാം ഖണ്ഡികയനുസരിച്ച് സ്ഥാപിച്ച കമ്മീഷനാണ് പരിശുദ്ധപിതാവ് മെയ് 3-ാം തീയതി കർദിനാളിനനുവദിച്ച ഒരു കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയും അതിന്റെ പൊതുവായ ഉപയോഗത്തിൽ അടുത്തിടെയുണ്ടായ കൂടുതലായ ഉപയോഗവും മനുഷ്യന്റെ മേലും പൊതുവായ മാനവികതയുടെ മേലും അതുണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങളും മനുഷ്യരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനുഷ്യരുടെ സമഗ്ര വികസനം സംബന്ധിച്ച് സഭയ്ക്കുള്ള പ്രത്യേക പരിഗണനയും കണക്കിലെടുത്താണ് പരിശുദ്ധപിതാവ് ഈ കമ്മീഷന് അംഗീകാരം നൽകിയത്. അർമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ സിലീഷ്യ സിംഹാസനത്തിന്റെ കാതോലിക്കോസ് പരിശുദ്ധ അരാം പ്രഥമൻ കൊഷീഷ്യന് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിക്കും. മെയ് 16 ശനിയാഴ്ചയാണ് ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനം പുറത്തുവിട്ടത്. ലിയോ 14-ാമൻ പാപ്പയും അരാം 1-ാമൻ കാതോലിക്കോസുമായുള്ള ഈ പ്രഥമ സ്വകാര്യ കൂടിക്കാഴ്ച മെയ് 18-ാം തീയതി തിങ്കളാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ചായിരിക്കും നടക്കുക. ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയും കൂരിയയിലെ മറ്റു ചില ഡിക്കാസ്റ്ററികളും കാതോലിക്കോസ് സന്ദർശിക്കുമെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി. മധ്യപൂർവ്വ ദേശങ്ങളിലെ ക്രൈസ്തവ സഭകൾ നേരിടുന്ന വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാതോലിക്കോസ് അരാം 1-ാമൻ കോൺഫറൻസ് നടത്തുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. മനുഷ്യരെ കണക്കുകൂട്ടലുകളുടെ അക്കങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ അവരെ വ്യക്തികളായി കണ്ടുമാനിക്കാനും നൈതികതയോടും ധാർമ്മികതയോടും കൂടി അവരോട് പെരുമാറാനും ബാങ്കുദ്യോഗസ്ഥരോട് ലിയോ 14-ാമൻ പാപ്പ. ഇറ്റലിയിൽ നിന്നുള്ള വിവിധ ബാങ്കുകളുടെ നേതൃത്വങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും മെയ് 16 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവേ ബാങ്കുകൾ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളുടെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. പണത്തേക്കാൾ മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ളതാകണം ബാങ്കുകളുടെ പ്രവർത്തനമെന്നോർമ്മിപ്പിച്ച പാപ്പ സ്വാർത്ഥമനോഭാവത്തോടെയുള്ള ധനത്തിന്റെ അസമത്വപൂർണവും അനാരോഗ്യകരവുമായ ശേഖരണത്തിനും ദാരിദ്ര്യത്തിനും കാരണമായേക്കാവുന്ന രീതിയിലുള്ള മൂലധനത്തിന്റെ ശേഖരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. വ്യക്തികളെയും സമൂഹത്തെയും പുതുനന്മ കൂടി ലക്ഷ്യമാക്കി രൂപീകരിക്കുന്നതിലും അവർക്ക് അറിവ് പകരുന്നതിലും ബാങ്കിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള കടമയും പാപ്പ പ്രത്യേകം പരാമർശിച്ചു. സംഘർഷങ്ങളും അത് സൃഷ്ടിക്കുന്ന കുടിയിറക്കവും മൂലം കനത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന സുഡാനിൽ ഏതാണ്ട് 2 കോടിക്കടുത്ത് ജനങ്ങൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ. രാജ്യത്തെ ഗുരുതരമായ ഈ സ്ഥിതിയിൽ ഏതാണ്ട് 8.5 ലക്ഷത്തോളം കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്നും സംഘടനകൾ വ്യക്തമാക്കി. IPC റേറ്റിംഗിൽ അതീവ ഗുരുതരമായ അഞ്ചാമത്തെ നിലയിലാണ് രാജ്യത്തെ 135,000 ആളുകൾ ജീവിക്കുന്നതെന്ന് മെയ് 16 പുറത്തുവിട്ട ഒരു സംയുക്ത പ്രസ്താവനയിൽ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി, ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യപദ്ധതി എന്നീ പ്രസ്ഥാനങ്ങൾ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ 40% ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമപ്രകാരം ഉയർപ്പിനുശേഷം 6 ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 16 അഞ്ചു മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം.
3: സഹായകനായി പരിശുദ്ധാത്മാവിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെയും ജാഗരണത്തിന്റെയും ദിനങ്ങളിൽ കൂടിയാണല്ലോ നാം കടന്നു പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിലെ തിരുവചനങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായുള്ളത്. വരാനിരിക്കുന്ന സഹനകാലങ്ങളെ നേരിടാൻ തന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന ക്രിസ്തുസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഷ്ടാന്തമാണിത്. ആദിയുടെയും ആകുലതയുടെയും അനാഥത്വത്തിന്റെയും മധ്യേ ആശ്വാസത്തിന്റെ പരിശുദ്ധാത്മ വാഗ്ദാനം നൽകിയാണ് ഈശോ അവരെ ബലപ്പെടുത്തുന്നത്. നിങ്ങൾക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയോ അനുഗ്രഹമോ മാത്രമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. ക്രിസ്തു എന്ന രക്ഷാദായകമായ വിത്ത് നിലത്തു വീണഴുകി ഉദ്ധാനത്തിലൂടെ പുതുനാമ്പിട്ട് അവസാനിക്കാത്ത പരിശുദ്ധാത്മകൃപയുടെ പൂമരത്തണലായി മാറുന്ന സ്വർഗീയ വാഗ്ദാനത്തിന്റെ സാക്ഷാത്കാരമാണിത്. ഉയർപ്പിനുശേഷം ശിഷ്യരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ പറയുന്ന വാക്കുകൾ ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇവിടെ നിശ്വസിക്കൽ സൃഷ്ടികർമ്മത്തെ അടയാളപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ആദാമിന് ദൈവം ജീവശ്വാസം നൽകിയതുപോലെ ഇപ്പോൾ മിശിഹ തന്റെ സഭയ്ക്ക് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ച് പുതുജീവൻ നൽകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, മനുഷ്യ ശരീരത്തിൽ ആത്മാവ് എന്താണോ അതുതന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ പരിശുദ്ധാത്മാവ്. പരസ്യജീവിതകാലത്ത് ക്രിസ്തുവിനോടൊപ്പമായിരുന്ന ശിഷ്യഗണത്തിന് ക്രിസ്തു പ്രബോധനങ്ങളുടെ ആഴവും അർത്ഥവും പലപ്പോഴും അപ്രാപ്യമായിരുന്നു. അതുകൊണ്ടുതന്നെ ദൈവപുത്രന്റെ ദൗത്യ പൂർത്തീകരണത്തിനു ശേഷം ലോകാതിർത്തികളോളം എത്തേണ്ട സുവിശേഷത്തിന്റെ പ്രഘോഷകരാകാൻ, രക്ഷയുടെ സന്ദേശം വ്യക്തമായി ഗ്രഹിക്കുവാൻ, പീഡനങ്ങളെയും എതിർപ്പുകളെയും നേരിടുവാൻ ക്രിസ്തുശക്തി ഇനിയും അവർക്ക് ആവശ്യമാണ്. നിലയ്ക്കാത്ത ക്രിസ്തുശക്തിയുടെ പ്രവാഹമായ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ശിഷ്യസമൂഹത്തിലും നാം ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലും പ്രവർത്തിക്കുക എന്നാണ് ഈ സുവിശേഷഭാഗം വ്യക്തമാക്കുന്നത്. ഈശോ പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തുക എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എലങ്കെയ്ൻ എന്നാണ്. കോടതിയിൽ പ്രതിയുടെ കുറ്റങ്ങളെയും കുറവുകളെയും തുറന്നു കാട്ടുന്ന പ്രക്രിയയെ കുറിക്കുന്ന പദമാണിത്. വിശ്വാസികളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, സത്യത്തിലേക്ക് തിരിച്ചു നയിക്കുന്നു. പൗലുസ്ലിഹ ഇങ്ങനെ ആശംസിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. തുടർന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിജീവിതത്തിൽ ബോധ്യങ്ങൾ നൽകുന്ന വിവിധ മേഖലകളെക്കുറിച്ചാണ് ഈശോ ഈ വചനഭാഗത്ത് പഠിപ്പിക്കുന്നത്. ഒന്നാമതായി പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ ദൈവശാസ്ത്രമനുസരിച്ച് ഏറ്റവും വലിയ പാപം ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹത്തെ നിരസിക്കുന്നതാണത്. വിശ്വാസമില്ലായ്മ ഫലത്തിൽ സ്നേഹമില്ലായ്മയായി മാറുന്നു. ശ്ലീഹ തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നതുപോലെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവസ്നേഹമാണ്. സ്നേഹബോധം നഷ്ടപ്പെടുന്ന ലോകത്തിലാണ് പാപങ്ങൾ വർദ്ധിക്കുന്നത്. നുണകൾ സത്യത്തിന്റെ ചെരിപ്പിട്ട് അതിവേഗം ബഹുദൂരം യാത്ര ചെയ്യുന്ന ആനുകാലിക ലോകത്തിൽ ഒരു വീണ്ടെടുപ്പിന്റെ സ്നേഹബോധത്തിലേക്കുണരുവാൻ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. ഈ ഉണർത്തൽ അനുതാപത്തിലേക്കുള്ള ക്ഷണമാണ്. യേശയ്യാപ്രവാചൻ മുഖേന കർത്താവ് അരുളിച്ചെയ്യുന്നു, കാർമേകം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ അസ്വസ്ഥരാക്കുന്നു, കാരണം അവിടുന്ന് നമ്മെ മുന്നോട്ട് നടത്തുന്നു. പാപത്തിൽ അകപ്പെട്ടിരിക്കുവാൻ അനുവദിക്കാത്ത പരിശുദ്ധാത്മാവ് അനുതാപത്തിലേക്കും അതുവഴി ദൈവസ്നേഹത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രണ്ടാമതായി, നീതിയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. ഈ വചനഭാഗത്ത് നീതി എന്നത് വിശുദ്ധിയെയും ദൈവസന്നിധിയിലുള്ള ഉത്തമമായ ജീവിതാവസ്ഥയും സൂചിപ്പിക്കുന്നു. ലോകം ഈശോയെ കുറ്റവാളിയായി വിധിച്ചു, എന്നാൽ പിതാവ് ഉയർപ്പിലൂടെ പുത്രനെ മഹത്വപ്പെടുത്തി. കുരിശ് പരാജയമല്ല, പാപത്തിന്മേലുള്ള വിജയം തന്നെയാണ്. സഭാപിതാവായ വിശുദ്ധ ബേസിൽ പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ നാം സ്വർഗരാജ്യത്തിലേക്ക് നയിക്കപ്പെടുകയും ദൈവപുത്രത്വത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസികളായ നാം ഓരോരുത്തരെയും തൻ്റെ പുത്രൻ്റെ കുരിശിലൂടെ പാപത്തിന്മേൽ നേടിയെടുത്ത വിജയത്തിൽ പങ്കാളികളാക്കുകയും പാപം മൂലം നഷ്ടപ്പെട്ട ദൈവപുത്ര സ്ഥാനം തിരികെ നൽകുകയും ചെയ്യുന്നു. നമ്മിലേക്ക് വക്ഷിക്കപ്പെടുന്ന ആത്മഫലങ്ങളെ തിരുവചനാനുസൃതമായ ജീവിതത്തിലൂടെയും കൂദാശ സ്വീകരണത്തിലൂടെയും പോഷിപ്പിക്കുമ്പോഴാണ് വിശുദ്ധിയിൽ നാം വളരുന്നത്. നീതിയിൽ ബോധ്യമുള്ളവരാകുക എന്നാൽ പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായ വിശുദ്ധ ജീവിതത്തിലൂടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുക എന്നതാണ്. മൂന്നാമതായി, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ലോകത്തിൻ്റെ അധികാരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൈശാചിക ശക്തിയെയാണ്. ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിനെ കുരിശിലൂടെ ഈശോ പരാജയപ്പെടുത്തി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. തിന്മ ഇപ്പോഴും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് അന്തിമ വിജയമില്ല. ഇന്നത്തെ ലോകത്തിൽ യുദ്ധങ്ങൾ, അക്രമങ്ങൾ, ശത്രുത, വിഭജനം എന്നിവ പെരുകുമ്പോൾ അവയെ തിന്മയുടെ വിജയമായി നാം തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് മുഖേന വിശ്വാസിക്ക് തിന്മയെ വിധിക്കാനും ഇല്ലാതാക്കാനുമുള്ള അധികാരം ക്രിസ്തുവിലാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയുകയും പൈശാചിക ശക്തിക്കുമേൽ വിജയം വരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് തിരുസഭ സാമൂഹ്യ സമ്പർക്ക മാധ്യമദിനം കൂടിയായി ആചരിക്കുകയാണല്ലോ. ഈ ദിനത്തിന് ഇന്നത്തെ സുവിശേഷവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം ആശയവിനിമയം എപ്പോഴും സത്യം, നീതി, സ്നേഹം ഇവയിൽ അധിഷ്ഠിതമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. ഇന്നത്തെ സാമൂഹ്യ സമ്പർക്കലോകം മനുഷ്യരെ തമ്മിൽ വളരെ വേഗത്തിൽ കൂട്ടിയിണക്കുന്നതാണെങ്കിലും അസത്യവും വിദ്വേഷവും വിഭജനവുമൊക്കെ പ്രചരിപ്പിക്കാനും കാരണമാകുന്നു എന്നത് ഏറെ ദുഃഖകരമാണ്. ഈ സാഹചര്യത്തിൽ 60th ലോക സാമൂഹ്യ സമ്പർക്ക ദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധ ലിയോ 14 പാപ്പ നൽകിയ സന്ദേശത്തിൻ്റെ പ്രമേയം മനുഷ്യ ശബ്ദങ്ങളെയും മുഖങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ്. ആനുകാലിക ലോകത്തിൽ മുഖങ്ങളും ശബ്ദങ്ങളും സംരക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം മനുഷ്യാവതാരത്തിലൂടെ ശബ്ദവും മുഖവുമായ ക്രിസ്തുസ്നേഹത്തിൻ്റെ മായാത്ത പ്രതിഫലനം ആശയവിനിമയത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നതാണെന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്യന്തികമായി മനുഷ്യൻ മനുഷ്യനെ തന്നെ സംരക്ഷിക്കുക എന്നതാണെന്ന് പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിൽ ഊന്നിപ്പറയുന്നു. അതിനാൽ നമ്മുടെ ആശയവിനിമയം സത്യത്തിലും സ്നേഹത്തിലും അടിസ്ഥാനപ്പെട്ടതാകണം. അത് പരിശുദ്ധാത്മ ദാനങ്ങളെയും ഫലങ്ങളെയും ആശയവിനിമയത്തിലൂടെ നിരന്തരം സംവേദനം ചെയ്യുന്നതുമാകണം. ഡിജിറ്റൽ ലോകത്തിൽ മാത്രമല്ല, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന എല്ലായിടങ്ങളിലും എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന പുതിയൊരു പെന്തക്കൊസ്ത അനുഭവം ലോകത്തിന് നൽകുവാൻ തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്കൊരുങ്ങാം. സ്നേഹബോധത്തെ ഉണർത്തുവാനും ദൈവമക്കളായി വളരുവാനും തിന്മയ്ക്കുമേൽ വിജയം വരിക്കുന്നവരാകുവാനും പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നമ്മെ തന്നെ നവീകരിക്കുവാനും ഈ വചനവിചിന്തനം നമ്മെ സഹായിക്കട്ടെ.
2: മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമപ്രകാരം ഉയർപ്പിനു ശേഷം 6 ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കി റോമിലെ ബെഥനി ആശ്രമാംഗമായ റവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മുഴിക്കര OIC പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ബെന്നി നാരകത്തിനാൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. സലേഷ്യൻ വൈദികനായ ഫാദർ യേശുദാസ് കാരക്കാട്ടാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ. വിശുദ്ധർ കത്തോലിക്ക സഭയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നവരാണ്. ഈ ആധുനിക യുഗത്തിലും അവരുടെ ജീവിതവും മാതൃകയും നമുക്ക് വളരെ പ്രചോദനകരമാണ്. വിശുദ്ധർ ദൈവവുമായും സഭയുമായും കൂടുതൽ അടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് വലിയ ഒരു സഹായമാണ്. ഓരോ വിശുദ്ധനും അവരുടേതായ പ്രത്യേകതകളാൽ സഭയെയും ലോകത്തെയും പ്രകാശമാനമാക്കുന്നുവെന്നത് ഇവരുടെ ജീവചരിത്രങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. നാമും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വചനഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധരുടെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.

ആധുനിക ലോകത്തിൽ വിശുദ്ധരുടെ പ്രാധാന്യം എന്താണ് എന്നത് വലിയ ഒരു ചോദ്യമാണ്. ആധുനിക ലോകത്തിലും സമൂഹത്തിലും വിശുദ്ധരുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിശുദ്ധർ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ചിന്തയ്ക്കതീതമായ വെല്ലുവിളികളിലൂടെ കടന്നുപോയി ദൈവീക പുണ്യങ്ങളിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ആഴപ്പെട്ട് സമൂഹത്തിനും കൂട്ടായ്മയ്ക്കും ആത്മീയ വളർച്ചയ്ക്ക് ക്രിസ്തു സാക്ഷിയായി മാതൃകയും വഴിയും കാണിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധരുടെ ജീവിതം ആധുനിക ലോകത്തിന് ശക്തമായ മാതൃകയും പ്രചോദനവുമാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരംഗം പോലെ തിരുസഭയാകുന്ന കുടുംബത്തിൽ ദൈവത്തോടടുത്ത് പരിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് വിശുദ്ധർ. സമരസഭയിൽ ദൈവത്തെ അടുത്തനുകരിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവീക പുണ്യങ്ങളുടെ ആൾരൂപമായി മാറി വിജയസഭയിലേക്ക് പ്രവേശിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധരുടെ പ്രാധാന്യം എന്താണ്? വിശുദ്ധർ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മാതൃകയും പ്രചോദനവുമാണ്. പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും ബലഹീനതകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും വിശുദ്ധർ എങ്ങനെ അതിജീവിച്ചു എന്നത് നമുക്കൊരു മാതൃകയും പാഠവുമാണ്. അവരുടെ ആത്മകഥകളും ജീവിതവും ചരിത്രവും വായിക്കുന്നതും പങ്കുവയ്ക്കുന്നതും നമ്മിലെ വിശ്വാസം വർദ്ധിക്കാനും ആത്മീയമായി വളരാനും നമ്മെ സഹായിക്കുന്നു. തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ വഴിയും സത്യവും ജീവനുമായ ദൈവത്തിൽ സഞ്ചരിച്ച് ദൈവത്തിൽ ജീവിച്ച വിശുദ്ധർ ഈ ഭൗമിക ജീവിതത്തിന് ശേഷം ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ തിരുസഭ, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് അഥവാ വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് വിളിക്കപ്പെടുന്നു. ഭൂമിയിൽ ജീവിക്കുന്നവരും ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവരും തമ്മിൽ ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് തന്നെ നമുക്കു മുന്നേ പാപങ്ങളെ വിശുദ്ധി കൊണ്ട് തോൽപ്പിച്ച നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളോട് നമുക്ക് സഹായവും മാധ്യസ്ഥവും അപേക്ഷിക്കാം. വിശുദ്ധർ നയിച്ചത് അധികാരത്തിൻ്റെ ജീവിതമല്ല, മറിച്ച് ശുശ്രൂഷയുടെ ജീവിതമാണ്. ദൈവകരുണയിൽ ആഴത്തിൽ ജീവിച്ച് ലോകസമ്പന്നതയുടെ നടുവിൽ ദാരിദ്ര്യവും അനുസരണക്കേടിൻ്റെ ലോകത്തിൽ അനുസരണവും ധാർമ്മിക അപജയത്തിൻ്റെ ചുറ്റുപാടിൽ ഉയർന്ന ധാർമ്മികതയും ധാരാളിത്തത്തിൻ്റെ ലോകത്തിൽ ലാളിത്യവും അധികാരത്തിനായി കിടപിടിക്കുന്ന ലോകത്തിൽ ശുശ്രൂഷകരായും ജീവിച്ച ദൈവീക കരുണയുടെ മുഖങ്ങളാണ് വിശുദ്ധർ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ദൈവീക പരിശുദ്ധിയിൽ പങ്കാളികളായ വിശുദ്ധരെ മാതൃകയാക്കാനും അവരുടെ ജീവിതത്തെ ദൈവത്തിൽ വളരാൻ അടുത്തനുകരിക്കാനും നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശുദ്ധർ അത്ഭുത മനുഷ്യ ജന്മങ്ങളല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ ദൈവീക സ്നേഹത്തിൽ നിറഞ്ഞ് സാധാരണ ജീവിത നിമിഷങ്ങളെ അസാധാരണമായ ദൈവസ്നേഹത്തിൻ്റെ നിമിഷങ്ങളാക്കിയവരാണ് വിശുദ്ധർ. പ്രാർത്ഥനാ ജീവിതത്തിലും ഓരോ നിമിഷവും ദൈവസ്നേഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിന് നമുക്ക് മാതൃകയാണവർ. കത്തോലിക്കർ വിശുദ്ധരെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. കത്തോലിക്ക സഭയുടെ പഠിപ്പീരുകളിലോ പ്രാർത്ഥനകളിലോ വിശുദ്ധരെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ല. തിരുസഭ പഠിപ്പിക്കുന്നത് വിശുദ്ധരെ വണങ്ങാനാണ്. സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ പിൻചെല്ലുന്നതിലൂടെ അവർ സ്വായത്തമാക്കിയ വിശുദ്ധിയെ മനസ്സിലാക്കി അവരെ പ്രത്യേകമാംവിധം ബഹുമാനിക്കുന്നതിനെയാണ്
വണക്കം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത്, അതായത് വളരെ അടുത്ത് അനുകരിച്ച് ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും ജീവിതവും പിന്തുടർന്ന് ക്രിസ്തു സാക്ഷിയായി സ്വർഗത്തിലേക്ക് കടന്നു പോയവരെയാണ് കത്തോലിക്കർ വിശുദ്ധരായി വണങ്ങുന്നത്. ദൈവകൃപയിലൂടെയാണ് വിശുദ്ധർ പരിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഭൗമിക ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിൽ ദൈവീക മഹത്വത്തിൽ പങ്കാളികളായ വിശുദ്ധർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിൽ ആയിരുന്നവരാണ്. എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിക്കും വിശുദ്ധരാകാനുള്ള ക്ഷണം ദൈവം നൽകിയിട്ടുണ്ട്. വചനം വായിക്കുമ്പോൾ ലേവ്യരുടെ പുസ്തകം 19:2 ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ലേവ്യരുടെ പുസ്തകം 11:44 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. ലേവ്യരുടെ പുസ്തകം 11:45 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ 1:15 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ 1:16 വീണ്ടും നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വിശുദ്ധ പൗലോസ്ലിഹ തിമോത്യോസിന് എഴുതിയ 1:11 നാം ഇങ്ങനെ വായിക്കുന്നു, നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശുദ്ധർ ദൈവമഹത്വത്തിൽ പങ്കുകാരായി ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. വചനം പറയുന്നത് പോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:52 നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ദാനിയേലിൻ്റെ പുസ്തകം 7:18 എന്നാൽ അത്യുന്നതന്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. ഈ വചനങ്ങളാണ് വിശുദ്ധർ ദൈവമഹത്വത്തിൽ പങ്കുകാരായി ദൈവത്തോടൊപ്പമായിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. മനുഷ്യർക്ക് അഗ്രാഹ്യമായ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കുന്നവരാണ് വിശുദ്ധർ. നമ്മുടെ മനുഷ്യ സങ്കല്പങ്ങളിൽ സ്വർഗത്തെ വ്യാഖ്യാനിക്കാനോ നിർവചിക്കാനോ ഒരിക്കലും കഴിയില്ല. 3 വരെ ഉയർത്തപ്പെട്ട അനുഭവത്തെ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്തോസർക്ക് എഴുതിയ 1:13 ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവമെന്നെ പൂർണമായി അറിയുന്നത് പോലെ ഞാനും പൂർണമായി അറിയും. വിശുദ്ധ പൗലോസ്ലിഹ തന്റെ സ്വർഗീയ അനുഭവത്തെ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്
തിരുസഭ വിശുദ്ധരെ വണങ്ങുന്നത്. വിശുദ്ധരെ വണങ്ങാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം, വിശുദ്ധരെ വണങ്ങുന്നതിലൂടെ പരിശുദ്ധിയുടെ ഉറവിടമായ ദൈവത്തിന് നന്ദി പറയുകയാണ് തിരുസഭ ചെയ്യുന്നത്. കാരണം ദൈവം സാധാരണ മനുഷ്യരെ ദൈവകൃപയാൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തെ പിൻചെല്ലാനും പ്രത്യേകം അനുഗ്രഹം നൽകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 തിരുവചനത്തിൽ പറയുന്നത് പോലെ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവീക പരിശുദ്ധിയുടെ ഒരുപാട് ഫലങ്ങൾ തങ്ങളുടെ ജീവിതത്തിലൂടെ പുറപ്പെടുവിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധരുടെ വിശുദ്ധ ജീവിതം ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്. ആ സമ്മാനത്തിന് തിരുസഭ ദൈവത്തിന് ഓരോ നിമിഷവും വിശുദ്ധരെ വണങ്ങുന്നതിലൂടെ നന്ദി പറയുന്നു. രണ്ടാമത്തെ കാരണം, വിശുദ്ധരെ വണങ്ങുന്നതിലൂടെ വിശുദ്ധ ജീവിതം നയിക്കാനും ദൈവത്തെ അടുത്തനുകരിക്കാനും സാഹചര്യമൊരുക്കിയ ക്രിസ്തുവിൻ്റെ മണവാട്ടിയും മൗദിക ശരീരവുമായ തിരുസഭയെ തന്നെ നാം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത്, വിശുദ്ധ ജീവിതങ്ങൾ വണങ്ങപ്പെടുമ്പോൾ തിരുസഭ എന്താണെന്ന് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തിരുസഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നും അവൾ എപ്പോഴും ക്രിസ്തുവിനോട് വിശ്വസ്തതയുള്ളവളാണെന്നും നാം മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ കാരണം, വിശുദ്ധരെ വണങ്ങുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അവർ ദൈവകൃപയിൽ അസാധാരണമാം വിധം പങ്കാളികളായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും സ്വായത്തമാക്കി ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതുകൊണ്ടാണ്. സാധാരണ ജീവിതത്തിലെ പാപപ്രലോഭനങ്ങളെ അവർ ദൈവകൃപയാൽ മറികടക്കുകയും അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും വിശുദ്ധി കൈവിടാതെ ദൈവത്തിൽ ജീവിക്കുകയും ചെയ്തു. നാലാമത്തെ കാരണം, വിശുദ്ധരുടെ ധീരോചിതമായ ജീവിതമാണ്. ദൈവത്തെ അടുത്തനുകരിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും അവർ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു. നമ്മെപ്പോലെ സാധാരണ ജീവിതം നയിച്ച വ്യക്തികൾക്ക് വിശുദ്ധരാകാൻ കഴിഞ്ഞുവെങ്കിൽ അത് എല്ലാ വ്യക്തികളുടെയും മുമ്പിൽ തെളിയുന്ന ഒരു സാധ്യതയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13:7 പറയുന്നത് പോലെ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. വിശുദ്ധരെ വണങ്ങുമ്പോൾ അവരെ മാത്രമല്ല അവരുടെ ജീവിത പുണ്യങ്ങളെയും നമ്മൾ ഓർക്കുന്നു. അങ്ങനെ ദൈവത്തെ പിന്തുടരാനും അവരെ അനുകരിക്കാനും നമുക്ക് കഴിയുന്നു. വിശുദ്ധ പൗലുസ്ലീഹ തൻ്റെ കൂട്ടായ്മയെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. കോറിന്തോസാർക്ക് എഴുതിയ 11:11 ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. വിശുദ്ധരെ അനുകരിക്കുന്നത് വിശുദ്ധിയിൽ വളരാനുള്ള എളുപ്പ വഴിയാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ദൈവസ്നേഹത്തിൽ ജീവിച്ച് വിശുദ്ധിയിൽ വളരാനും വിശുദ്ധരാകാനും വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധർ എന്നോ ജീവിച്ച് കടന്നുപോയവരല്ല, മറിച്ച് എന്നും തിരുസഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തിനടുത്ത് നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നവരാണ്. വിശുദ്ധർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 7 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാർലോ അക്യുത്തീസിന്റെ ജീവിതം. ഇന്റർനെറ്റിൽ വിശുദ്ധിയുടെ വഴികൾ കണ്ടെത്തി പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെ ലോകം മുഴുവൻ എത്തിക്കാൻ പരിശ്രമിച്ച് സ്വർഗത്തിലെത്താനുള്ള ഹൈവേയാണ് പരിശുദ്ധ കുർബാനയെന്ന് വിളിച്ചു പറഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി യൗവനത്തിൽ ദൈവസന്നിധിയിൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്ന ആധുനിക ലോകത്തിലെ വിശുദ്ധരിൽ ഒരാൾ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ച് ചിന്തിച്ചതുപോലെ, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ, ദൈവീക പുണ്യത്തിൽ വളരാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു വിശുദ്ധനായിക്കൂടാ? ആ ചിന്തകൾ പ്രവൃത്തികളായി,
അദ്ദേഹം ഒരു വിശുദ്ധനായി. നമുക്കും വിശുദ്ധ ഇഗ്നീഷ്യസിനെ പോലെ ചിന്തിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം, വിശുദ്ധരാകാം. അതിനുവേണ്ടിയാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആധുനിക കാലത്ത് വിശുദ്ധരുടെ പ്രസക്തി കുറയുകയല്ല, മറിച്ച് കൂടുകയാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താ മലരുകൾ. വിശുദ്ധർ കത്തോലിക്ക സഭയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നവരാണ്. ഈ ആധുനിക യുഗത്തിലും അവരുടെ ജീവിതവും മാതൃകയും നമുക്ക് വളരെ പ്രചോദനകരമാണ്. വിശുദ്ധർ ദൈവവുമായും സഭയുമായും കൂടുതൽ അടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് വലിയ ഒരു സഹായമാണ്. ഓരോ വിശുദ്ധനും അവരുടേതായ പ്രത്യേകതകളാൽ സഭയെയും ലോകത്തെയും പ്രകാശമാനമാക്കുന്നുവെന്നത് ഇവരുടെ ജീവചരിത്രങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. നാമും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വചനഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധരുടെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

ആധുനിക ലോകത്തിൽ വിശുദ്ധരുടെ പ്രാധാന്യം എന്താണ് എന്നത് വലിയ ഒരു ചോദ്യമാണ്. ആധുനിക ലോകത്തിലും സമൂഹത്തിലും വിശുദ്ധരുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിശുദ്ധർ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ചിന്തയ്ക്കതീതമായ വെല്ലുവിളികളിലൂടെ കടന്നുപോയി ദൈവീക പുണ്യങ്ങളിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ആഴപ്പെട്ട് സമൂഹത്തിനും കൂട്ടായ്മയ്ക്കും ആത്മീയ വളർച്ചയ്ക്ക് ക്രിസ്തു സാക്ഷിയായി മാതൃകയും വഴിയും കാണിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധരുടെ ജീവിതം ആധുനിക ലോകത്തിന് ശക്തമായ മാതൃകയും പ്രചോദനവുമാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരംഗം പോലെ തിരുസഭയാകുന്ന കുടുംബത്തിൽ ദൈവത്തോടടുത്ത് പരിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് വിശുദ്ധർ. സമരസഭയിൽ ദൈവത്തെ അടുത്തനുകരിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവീക പുണ്യങ്ങളുടെ ആൾരൂപമായി മാറി വിജയസഭയിലേക്ക് പ്രവേശിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധരുടെ പ്രാധാന്യം എന്താണ്? വിശുദ്ധർ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മാതൃകയും പ്രചോദനവുമാണ്. പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും ബലഹീനതകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും വിശുദ്ധർ എങ്ങനെ അതിജീവിച്ചു എന്നത് നമുക്കൊരു മാതൃകയും പാഠവുമാണ്. അവരുടെ ആത്മകഥകളും ജീവിതവും ചരിത്രവും വായിക്കുന്നതും പങ്കുവയ്ക്കുന്നതും നമ്മിലെ വിശ്വാസം വർദ്ധിക്കാനും ആത്മീയമായി വളരാനും നമ്മെ സഹായിക്കുന്നു. തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ വഴിയും സത്യവും ജീവനുമായ ദൈവത്തിൽ സഞ്ചരിച്ച് ദൈവത്തിൽ ജീവിച്ച വിശുദ്ധർ ഈ ഭൗമിക ജീവിതത്തിന് ശേഷം ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ തിരുസഭ, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് അഥവാ വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് വിളിക്കപ്പെടുന്നു. ഭൂമിയിൽ ജീവിക്കുന്നവരും ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവരും തമ്മിൽ ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് തന്നെ നമുക്കു മുന്നേ പാപങ്ങളെ വിശുദ്ധി കൊണ്ട് തോൽപ്പിച്ച നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളോട് നമുക്ക് സഹായവും മാധ്യസ്ഥവും അപേക്ഷിക്കാം. വിശുദ്ധർ നയിച്ചത് അധികാരത്തിൻ്റെ ജീവിതമല്ല, മറിച്ച് ശുശ്രൂഷയുടെ ജീവിതമാണ്. ദൈവകരുണയിൽ ആഴത്തിൽ ജീവിച്ച് ലോകസമ്പന്നതയുടെ നടുവിൽ ദാരിദ്ര്യവും അനുസരണക്കേടിൻ്റെ ലോകത്തിൽ അനുസരണവും ധാർമ്മിക അപജയത്തിൻ്റെ ചുറ്റുപാടിൽ ഉയർന്ന ധാർമ്മികതയും ധാരാളിത്തത്തിൻ്റെ ലോകത്തിൽ ലാളിത്യവും അധികാരത്തിനായി കിടപിടിക്കുന്ന ലോകത്തിൽ ശുശ്രൂഷകരായും ജീവിച്ച ദൈവീക കരുണയുടെ മുഖങ്ങളാണ് വിശുദ്ധർ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ദൈവീക പരിശുദ്ധിയിൽ പങ്കാളികളായ വിശുദ്ധരെ മാതൃകയാക്കാനും അവരുടെ ജീവിതത്തെ ദൈവത്തിൽ വളരാൻ അടുത്തനുകരിക്കാനും നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശുദ്ധർ അത്ഭുത മനുഷ്യ ജന്മങ്ങളല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ ദൈവീക സ്നേഹത്തിൽ നിറഞ്ഞ് സാധാരണ ജീവിത നിമിഷങ്ങളെ അസാധാരണമായ ദൈവസ്നേഹത്തിൻ്റെ നിമിഷങ്ങളാക്കിയവരാണ് വിശുദ്ധർ. പ്രാർത്ഥനാ ജീവിതത്തിലും ഓരോ നിമിഷവും ദൈവസ്നേഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിന് നമുക്ക് മാതൃകയാണവർ. കത്തോലിക്കർ വിശുദ്ധരെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. കത്തോലിക്ക സഭയുടെ പഠിപ്പീരുകളിലോ പ്രാർത്ഥനകളിലോ വിശുദ്ധരെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ല. തിരുസഭ പഠിപ്പിക്കുന്നത് വിശുദ്ധരെ വണങ്ങാനാണ്. സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ പിൻചെല്ലുന്നതിലൂടെ അവർ സ്വായത്തമാക്കിയ വിശുദ്ധിയെ മനസ്സിലാക്കി അവരെ പ്രത്യേകമാംവിധം ബഹുമാനിക്കുന്നതിനെയാണ്
വണക്കം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത്, അതായത് വളരെ അടുത്ത് അനുകരിച്ച് ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും ജീവിതവും പിന്തുടർന്ന് ക്രിസ്തു സാക്ഷിയായി സ്വർഗത്തിലേക്ക് കടന്നു പോയവരെയാണ് കത്തോലിക്കർ വിശുദ്ധരായി വണങ്ങുന്നത്. ദൈവകൃപയിലൂടെയാണ് വിശുദ്ധർ പരിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഭൗമിക ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിൽ ദൈവീക മഹത്വത്തിൽ പങ്കാളികളായ വിശുദ്ധർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിൽ ആയിരുന്നവരാണ്. എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിക്കും വിശുദ്ധരാകാനുള്ള ക്ഷണം ദൈവം നൽകിയിട്ടുണ്ട്. വചനം വായിക്കുമ്പോൾ ലേവ്യരുടെ പുസ്തകം 19:2 ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ലേവ്യരുടെ പുസ്തകം 11:44 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. ലേവ്യരുടെ പുസ്തകം 11:45 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ 1:15 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ 1:16 വീണ്ടും നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വിശുദ്ധ പൗലോസ്ലിഹ തിമോത്യോസിന് എഴുതിയ 1:11 നാം ഇങ്ങനെ വായിക്കുന്നു, നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശുദ്ധർ ദൈവമഹത്വത്തിൽ പങ്കുകാരായി ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. വചനം പറയുന്നത് പോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:52 നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ദാനിയേലിൻ്റെ പുസ്തകം 7:18 എന്നാൽ അത്യുന്നതന്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. ഈ വചനങ്ങളാണ് വിശുദ്ധർ ദൈവമഹത്വത്തിൽ പങ്കുകാരായി ദൈവത്തോടൊപ്പമായിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. മനുഷ്യർക്ക് അഗ്രാഹ്യമായ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കുന്നവരാണ് വിശുദ്ധർ. നമ്മുടെ മനുഷ്യ സങ്കല്പങ്ങളിൽ സ്വർഗത്തെ വ്യാഖ്യാനിക്കാനോ നിർവചിക്കാനോ ഒരിക്കലും കഴിയില്ല. 3 വരെ ഉയർത്തപ്പെട്ട അനുഭവത്തെ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ പൗലോസ്ലിഹ കോറിന്തോസർക്കെഴുതിയ 1:13 ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവമെന്നെ പൂർണമായി അറിയുന്നത് പോലെ ഞാനും പൂർണമായി അറിയും. വിശുദ്ധ പൗലോസ്ലിഹ തന്റെ സ്വർഗീയ അനുഭവത്തെ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്. കോറിന്തോസാർക്കെഴുതിയ 1:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്
തിരുസഭ വിശുദ്ധരെ വണങ്ങുന്നത്. വിശുദ്ധരെ വണങ്ങാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായും നാല് കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം, വിശുദ്ധരെ വണങ്ങുന്നതിലൂടെ പരിശുദ്ധിയുടെ ഉറവിടമായ ദൈവത്തിന് നന്ദി പറയുകയാണ് തിരുസഭ ചെയ്യുന്നത്. കാരണം ദൈവം സാധാരണ മനുഷ്യരെ ദൈവകൃപയാൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തെ പിൻചെല്ലാനും പ്രത്യേകം അനുഗ്രഹം നൽകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 പറയുന്നത് പോലെ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവീക പരിശുദ്ധിയുടെ ഒരുപാട് ഫലങ്ങൾ തങ്ങളുടെ ജീവിതത്തിലൂടെ പുറപ്പെടുവിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധരുടെ വിശുദ്ധ ജീവിതം ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്. ആ സമ്മാനത്തിന് തിരുസഭ ദൈവത്തിന് ഓരോ നിമിഷവും വിശുദ്ധരെ വണങ്ങുന്നതിലൂടെ നന്ദി പറയുന്നു. രണ്ടാമത്തെ കാരണം, വിശുദ്ധരെ വണങ്ങുന്നതിലൂടെ വിശുദ്ധ ജീവിതം നയിക്കാനും ദൈവത്തെ അടുത്തനുകരിക്കാനും സാഹചര്യമൊരുക്കിയ ക്രിസ്തുവിൻ്റെ മണവാട്ടിയും മൗതിക ശരീരവുമായ തിരുസഭയെ തന്നെ നാം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത്, വിശുദ്ധ ജീവിതങ്ങൾ വണങ്ങപ്പെടുമ്പോൾ തിരുസഭ എന്താണെന്ന് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തിരുസഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നും അവൾ എപ്പോഴും ക്രിസ്തുവിനോട് വിശ്വസ്തതയുള്ളവളാണെന്നും നാം മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ കാരണം, വിശുദ്ധരെ വണങ്ങുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അവർ ദൈവകൃപയിൽ അസാധാരണമാം വിധം പങ്കാളികളായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും സ്വായത്തമാക്കി ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതുകൊണ്ടാണ്. സാധാരണ ജീവിതത്തിലെ പാപപ്രലോഭനങ്ങളെ അവർ ദൈവകൃപയാൽ മറികടക്കുകയും അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും വിശുദ്ധി കൈവിടാതെ ദൈവത്തിൽ ജീവിക്കുകയും ചെയ്തു. നാലാമത്തെ കാരണം, വിശുദ്ധരുടെ ധീരോചിതമായ ജീവിതമാണ്. ദൈവത്തെ അടുത്തനുകരിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും അവർ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു. നമ്മെപ്പോലെ സാധാരണ ജീവിതം നയിച്ച വ്യക്തികൾക്ക് വിശുദ്ധരാകാൻ കഴിഞ്ഞുവെങ്കിൽ അത് എല്ലാ വ്യക്തികളുടെയും മുമ്പിൽ തെളിയുന്ന ഒരു സാധ്യതയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13:7 പറയുന്നത് പോലെ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. വിശുദ്ധരെ വണങ്ങുമ്പോൾ അവരെ മാത്രമല്ല അവരുടെ ജീവിത പുണ്യങ്ങളെയും നമ്മൾ ഓർക്കുന്നു. അങ്ങനെ ദൈവത്തെ പിന്തുടരാനും അവരെ അനുകരിക്കാനും നമുക്ക് കഴിയുന്നു. വിശുദ്ധ പൗലുസ്ലീഹ തൻ്റെ കൂട്ടായ്മയെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. കോറിന്തോസർക്ക് എഴുതിയ 11:11 ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. വിശുദ്ധരെ അനുകരിക്കുന്നത് വിശുദ്ധിയിൽ വളരാനുള്ള എളുപ്പ വഴിയാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ദൈവസ്നേഹത്തിൽ ജീവിച്ച് വിശുദ്ധിയിൽ വളരാനും വിശുദ്ധരാകാനും വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധർ എന്നോ ജീവിച്ച് കടന്നുപോയവരല്ല, മറിച്ച് എന്നും തിരുസഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തിനടുത്ത് നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നവരാണ്. വിശുദ്ധർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 7 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാർലോ അക്യുത്തിസിന്റെ ജീവിതം. ഇന്റർനെറ്റിൽ വിശുദ്ധിയുടെ വഴികൾ കണ്ടെത്തി പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെ ലോകം മുഴുവൻ എത്തിക്കാൻ പരിശ്രമിച്ച് സ്വർഗത്തിൽ എത്താനുള്ള ഹൈവേയാണ് പരിശുദ്ധ കുർബാനയെന്ന് വിളിച്ചു പറഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി യൗവനത്തിൽ ദൈവസന്നിധിയിൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്ന ആധുനിക ലോകത്തിലെ വിശുദ്ധരിൽ ഒരാൾ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ച് ചിന്തിച്ചതുപോലെ, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ, ദൈവീക പുണ്യത്തിൽ വളരാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു വിശുദ്ധനായിക്കൂടാ? ആ ചിന്തകൾ പ്രവൃത്തികളായി,
അദ്ദേഹം ഒരു വിശുദ്ധനായി. നമുക്കും വിശുദ്ധ ഇഗ്നീഷ്യസിനെ പോലെ ചിന്തിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം, വിശുദ്ധരാകാം. അതിനുവേണ്ടിയാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആധുനിക കാലത്ത് വിശുദ്ധരുടെ പ്രസക്തി കുറയുകയല്ല, മറിച്ച് കൂടുകയാണ്.

ആധുനിക യുഗത്തിൽ വിശുദ്ധരുടെ പ്രാധാന്യത്തെപ്പറ്റി ഫാദർ ബെനഡിക്ട് വാരിവിള പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മായ ജേക്കബിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ശ്രേയ ജയദീപ്.